ചാഞ്ചല്യാരുണലോചനാഞ്ചിത കൃപാം ചന്ദ്രാർക്കചൂടാമണിം ചാരുസ്മേരമുഖാം ചരാചര ജഗത് സംരക്ഷണീം സത്പദാം ചഞ്ചംപകനാസികാഗ്രവിലസന് മുക്താമണിരഞ്ജിതാം ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ഓം ശ്രീ ദുർഗാ ലക്ഷ്മി സരസ്വതിഭ്യോ നമഃ.